0: കാങ്കുട വെന്ന ശബ്ദ
1: വിജയ ദോസേ മിശ്രണയ
2: വിജയ പ്രൊഡക്ട്സ് അപ്പേ രസയ റട്ടേ സമട മാനവ

0: ലക്കണ്ട പ്രവൃത്തി സമക്കിൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണേ മനോജ് ഗുഡവിധാരണ പ്രധാന ജലാശ വിസിയക്കാക് സാ മധ്യപരിമാണ ജലാശ ദഹനമയാക് മേവണുയിട്ട് വാൻതമമീൻ പവത്തിന് ബവ് വാരിമാർഗ ദിപാർത്തമേന്തു പവസനവ വാരിമാർഗ അധ്യക്ഷ ഇഞ്ചിനീയറു എച്ച് എം പി ഡി എസ് ഹീറത് മഹതാ സന്ദഹൻ കലേ വാന്തമണ് പ്രധാന ജലാശ അത്തരട്ട് അനുരാധപുര ഡിസ്ട്രിക്റ്റ് രാജാങ്കണേ നാറ്റുദൂവ സഹ യാൻനോയ ജലാശാത് ബദുല ഡിസ്ട്രിക്റ്റ് അമ്പേവില ജലാശയാത് ഹമ്പാത്തുറ ഡിസ്ട്രിക്റ്റ് ലുണുകം വേറെ തിസ്സവെവ് വേരവില യോധവെവമിൻ വേരകല ജലാശയാത് അത്ഭവായി ഈട്ടാമത്തെ കുർണാകല ഡിസ്ട്രിക്റ്റ് ആമ്പക്കൊലവെവ് സീമലാംഗമു മാഗല്ല സാ ദദുരോ ജലാശാത് മഹാനൂർ ഡിസ്ട്രിക്റ്റ് നാലന്ത സാ വേമഡില്ല ജലാശയാത് മുൻറാകല ഡിസ്ട്രിക്റ്റ് ഹന്തപാനാകല സഹ അലിക്കൊട്ടാറ ജലാശയാത് പുത്തലമ ഡിസ്ട്രിക്റ്റ് ഗിനിമിറ്റിയ സഹ തബുവ ജലാശമിന് മണ്ണാറമ ഡിസ്ട്രിക്റ്റ് യോധവെവത് വാന്തമവും പവത്തിന് ബവ് വാരിമാർഗ അധ്യക്ഷവരെയാ പ്രകാശകല ഈ ഹേതുവൻ പഹാദ് ബിമ്മൽ വെസന ജനതാവട്ട് വിമുസ്ലിമത്വ കട്ടയത്തുക്കൊണ്ട് സൈദനും ദേത്തിബെന്നി ഭാവിന് അവികപടാവാക് ലിസ് ക്രിയാത്മക ഉപാ പേഴ്സന് യാത്രാവാ കിരാന ആരാക്ഷകാംശ വിസിൻ അത്തരം കൂടെ ഗിണത്തിവിനവാ ഏമാൻ ബുക്ക് ആശ്രിത മുഹുതു പ്രദേശേതി വിദേശ മാധ്യ വാർത്താക്കളി അത്തരം കൊടുക്കുന്ന അവസ്ഥാവേ ധീമ യാത്രാവ് ഇറാൻ മുഹുതു സീമാവ ദിശത്ത് ഗമൻ കർമ്മിൻ തിബൂബവായി ഏ ഹൊണ്ടുറാസ് രാജ്യ ദജെ അടുത്ത് യാത്രാ കർമ്മിൻ സിറ്റി നൌകാവാബാവ് സദഹാൻ ചാൻഗാഡ് സമുദ്ര അവധാനം കലമണാക്കുന്ന ആയത്തിനെ പ്രകാശകരത്തെ മൂതു കൊല്ലക്കാരുവാൻ ഗെൻ നെവ് ആരക്ഷാക്കരന് ആരക്ഷക സമാഗം സന്ദഹ ആയുധ ഗബഡാക്കര തിബിന് അവികബഡാവാക് ലിസ് ക്രിയാത്മകു നൌകാവാക് മിസയാത്തരം കൂടെ ഗിനെത്തി ബവായി മേലക ലക്കണ്ട പ്രവൃത്തി പെരവറുക്കുള്ളാട്ട്
1: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരക്കത്തനേറ്റ കെൻവാ ഗനീമത്ത് ഐ ടി എൻ ന്യൂസ് അലേർട്ട് സിംഹല സേവാവ സക്രിയ കരകാൻ
2: മൊബിറ്റെൽ നാം ആർ ഇ ജെ ഹിസ്തനാക് ഐ ടി എൻ എസ് ലെസ് ടൈപ്പ് കര 2299 എസ് എം എസ് കറന്ന
3: അവധാനമ പിലിപാത് അവധാനയ പിനസായി മേ വസരേ പലമു മാസ ഹത്തര തൊല ദിവൈന പുര ഡെങ്കു രോഗിൻ വിസിപ്പന്തഹസ ഇക്മവാ വാർത്താ വിയത മിമ കാലയ തൊല ഡെങ്കു രോഗിയ നിസാ മരണ ദുലഹക് സിതുവേത കുടാ ദരുവൻ ദെദിനെക്കുട്ടത ഡെങ്കു ഹേതുവൻ ജീവിത അഹിമി വിയത യലി വെസി സമയ ആരംഭവീമത് സമക്ക് ഡെങ്കു മധുരവൻ വർദ്ധനയ മെന്മ ഡെങ്കു രോഗീൻകെ വെടിവീമത്ത് ബലാപുരത്തു വിയ ഹക്കിയ ഒബേ ആരക്ഷാവ വെനുവൻ ഒബേ അവധാനേറ്റ
4: ഡെങ്കു മാരാനതികായി സബുമ ഇക്വിമു ഡെങ്കു പരതമു

0: മുതലാളി
1: ആണോ?
0: മട്ട പരിപ്പ് പാസിയായി ലൂണു കിലോയ്ക്കായി അക്കിലിസ് കുടു ഗ്രാം ദിവസക്കും ദാനോ അത് മുതലാളി മട്ട ഹൊന്നമ കാലിമിരിസ് ഗ്രാം തുളസിയാക്കുമ ദാന്ന്
2: മുതലാളി ആ കാർഡ് തമ്മിൽ ബോടുക്കറാണേ അതിനെ വന്ന് തോട്ടോ മട്ട മെഹിമ കറായി കേള ഈ മുതലാളിക്കും കത്ത് മിരിസ് കുടു റസത്ന സരത്ന
3: ക്ഷേത്രയുടെ നവപനക്ല പതിവിൻ കസാകല പ്ലാന്റേഷൻ മകൻ അരമ്പ എത്തി പ്രധാന വ്യാപൃതി അത്തര ഒബിട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേരത്തെ ഒബെ പശു മീറ്റർ സഹനയാക്ത് മസകട്ട് രൂപയൽ വിസി പന്ത്രഹസക് ഡക്വ മിലത്തി ഗെനിയം സന്ധാ നയ സഹനയാക്ത ഹന്തുനാദുൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ചാലിയായി
4: Radio ITN.

0: ഹൗസ് ഓഫ് ഹൈ വിനാലി പണ സത്രായി വിളാവ് ഇവനിങ് ഡ്രൈവ് ഹഗനിന് വിളാവ് പുഞ്ചി വ്യാപാര കറണ്ണൂണ് കിലഹിതനായിട്ട് പുഞ്ചിയുടെ പടങ്കാൻ ആട് പുലുവാൻ സഹൽ നിഷ്പാദനീകരണ വ്യാപാര അക്കാട് സ്റ്റീം ബട്ട ഹതുനാദിൻ നേക്കട് മാക്സ്മിൻ ഹോൾഡിംഗ് സമാഗമ ആട് പുലുവാങ് മേക്കിംഗ് ഹറിയട്ട് വീട്ടിക്ക് തമ്പകന അത് വിധിയട്ട്
1: വീട്ടിക്ക്
0: വെനിവാൽ ഗേട്ട് ഒരു കഗ്ഗിനല്ല വെനിവാൽ ഗേട്ട് കുടു ബാവട്ട പാത് കരല മെറും യന്ത്രയാക് ബാവിതാ കരല പാക്കറ്റ് കരാന പുലുവാങ് എമ നത്താങ് വാട സുദു ഹന്ദുൻ റാത് ഹന്ദുൻ മേവാകി രൂപലാവാന്യ സംബന്ധ ദേവാൽ ഹൊന്നിട്ട് പാക് കരല ലസ്സന പാക്കറ്റ് ഏക നത്താൻ ലസ്സന ബോട്ടൽ ഏകക മേക വികുണാന്ന പുലുവാങ് തത്തട ഹദാന്ന പുലുവാങ് എമറും യന്ത്രയാക് തീനാണ് തെന്നി തവ വെഹാട ഗീല ഓൺ തര നിഷ്പാദന കരന്ന വാട പുലുവാങ് കമ തീനാ ഡോമ എമറും യന്ത്രയാക് ഗാതോതി പോൽ തെൽ ഹിന്ദിന യന്ത്ര മേവാകി നിഷ്പാദന പേല കോട വാകി വ്യാപാരയാക് പടാൻ ഗന്ന ദെൻ മാക്സ് പെൻ ഹോൾഡിംഗ് സമാഗമ
1: යන මාක්ස්මන් හෝල්ඩින්ග්ස් එකට ගිහිලා ඔයාලට අවශ්‍ය යන්ත්‍රය අවශ්‍ය මාදලියෙන් අවශ්‍ය ධාරිතාවලින් ඔයාලට ගන්න පුළුවන් කම තියෙනවා. නම්බර 30 කැල්හේන පාර මහරගම මාක්ස්මන් හෝල්ඩින්ග්ස් ප්‍රධාන ශාඛාව තියෙනවා. එහෙම යන්නත් පුළුවන් නැත්නම් කෝල් එකක් දීලා විස්තර දැනගන්නත් පුළුවන් කතා කරන්න 01 119 579 579 01 119 579 ට කතා කරලා මාක්ස්මන් හෝල්ඩින්ග්ස් සම්බන්ධ කරගන්න.

0: പ്രിയമേ, സൗന്ദര്യാത്മക വിയമന
1: സന്തതിയ തഹര
2: ജീവിതേ കൊയ്തരം ദേവൽ ലങ്കരഗത്ത തണുതുരു നാമ ചരിത വിധിയട അപ്പി ഹദുനത് വെടുനത് അപ്പി അമതക കരന്ന അകമതി ഹമ വേലാവകമ ഗീല്ല എബികം കരല എന്ന ഹരി പുലുവാൻ കമക് നേ ഇനിസാ ഇതിൻ ദരാഗിനി നോ പുലുവാൻ നം ഗീല നാതര വേനോ ഹരി സുന്ദര ജനക തമ അതീതേ കിട കാന മേ പോത അതുരട ഗിഹാമത് അതീതേ നാതര വേന അതീതേ ആദരേ കരന മിനിസേക അപട ഹമ വേനോ മേ ഗീത ഹുവത് ഏ വഗേ കഥാ കരത് ഏ വഗേ സമാജേ ഗന കഥാ കരത് വട്ടിനാകം ഗന കഥാ കരത് സംസ്കൃതി ഗന കഥാ കരത് സമഹര തങ്ങലതി അതീതേ ഗിഹില്ല ഏ ഏ ദേവൽ മേ ദൻ തിബുനാ നം ദൻ പുലുവണ്ണം അപ്പോൾ ലങ്കര ഗന്ന കില ഹിതന ചരിത്യക് ഒബതുമാ തുന തിയേനം
3: ദെൻ ഹേതു മോണിക മെഹമൈ മമ ദെൻ ഒയ എത്രമ ഇമ ബെദന്ന നഹ മമ അതീത മമ കഥാ ക അപ്പി ഹമതിസ്സമ അതീതേന അപ്പോൾ തിയേന വർത്തമാനി മേ മോഹതേ അനാഗതേ തവ എന്ന തിയേനോ എത്ര അപ്പി ജീവത് വെന്നെ എത്രമ അതീത മതകയൻ സഹ ഈ മതകയൻ എക്ക ഗോഡനഗന വർത്തമാനത്തെ ക അപ്പി ജീവത് വെന്നെ എത്ര ഇമ ജീവത് വെനകൊട്ട അതീതേ കിയന്നേ മമ മതനേ പോതേ മേ വചനമ തിയേനോ അതീതേ കിയന്നേ ഗിനി തിയല വലദാന്ന ഓണി എക്കുത് നവേ അനാഗതേ കിയന്നേ മൽമല ദാല പിലിഗന്ന ഓണി എക്കുത് നവേ മേ മാത്ര സമ്മിശ്രണ തിയന്നേ ഇതി ഹേമ ഗത്തട പസ്സേ സമഹരായട സമഹർദേവൽ പ്രതിക്ഷേപ കരന്ന വെന കിസിമ ഹേതുവക് ന ഏകമ ഹേതുവ ഏക അതീത ഏകക് ഹിന്ദ സമഹരേവ ബാര ഗന്ന വെന കിസിമ ഹേതുവക് ന ഏകമ അനാഗതേ ഹിന്ദ ഇതി മം ഹിതന്നേ ഓകമ തമ അപേ വേഷനേ വിനാശേ ഇതന തിയന്നേ എനിസ മട പാലം ഹദന്ന ഓണി മം ദവസക് മം തനക ദിക്കോ മട മതകൈ മേ കുമാരിയ സിംഹവംശ മം ഹിതന്നേ മുകൾ അക്കഗേ നംഗിയേ നം ദേക മട ടിക പെടലിന ഹിന്ദ അമർദിവസേക ഹന്താന സിഹിനേ കീപേ കുമാരിയ മമ എക്ക ലിച്ചറേകദീ ലമീൻട ക്യുവാ വാലഗി പരമ്പരാവൈ അപ്പേ പരമ്പരാവൈ അതര പാലം ഹദന്ന അമാരു നഹ മുകദ ഹേതുവ വാലഗി പരമ്പരാവൈ അമർദിവസേലഗി പരമ്പരാവൈ അതരത് മിന്ന പാലമ ഹദന്ന പുളം കില പെന്നല തീനുവാ കീ ഇതി മമ ഹിതന്നേ അപിട അവശ്യ വെന്നേ എവനി പാലം തമൈ ബെദീം നെവെ ഇതി ഏനിസാ മം തോരനേവ സർവകാലീന കില മട ഹിതന്നേ
2: അപ്പൊ ഇലങ്ങിട്ട് അഹന ഗീതയെ എച്ച് ആർ ജ്യോതിപാലയൻ ഗീതയെ ഗായന്നെ കരുണത അഭയശേഖരൻ ഗെ ഗീ പദ് ശരത് ദസനായകൻ ഗെ സംഗീതയ ദിയ പൊതക് വെമിൻ തൊൽ വിയലന പിപാസിട്ട്
3: ഉബ അഗേ ലന്ദേ
2: ഹെട അദട
3: വടാമട മന ഹിതന്നേ മേക തമായി അപ്പേ ഏക മകത ഇകട ഗയന്നേ ഹമോമ കിയന്നോണി ജാതിക ഗീയക് കില മട ഹിതന്നേ മേക ഏകനേ അപ്പി അപ്പേ ജീവിത മഹാ കർക്കശ കാന്താര വല വഗേമ ക്ഷേമഭൂമിയിലോട്ട് യാണ് വിളവൽ തീയണവാ ഈ വകയും ഗത്തോത്തെ മഹാദുർവനാന്തരവിലോട്ട് യാണ് വിളവൽ തീയണോ ദിയ പൊതക് വട്ട് നെതിമല വിളവൽ തീനക്കന ജീവിത കിയാണ് ഹരി അമുത്തു അദ്ധ്യക്കീം കട്ടുക്ക് സൊന്തുരു നപുരു അദ്ധ്യക്കീം വെക്കയാണ് ഗമനം ഇത് ഏകദി മേ കെനെക്കൂടെ തവത് കെനക്കു അകേ കറന്ന പുലുവണ്ണം വിവൃത്തവ സഹ കെനെക്കൂടെ തവത് കെനക്ക് കറന്നതേ ധനവനതേ ഗൗരവം എന്ന പുലുവണ്ണം ഏകന അകൈ മക്കറന്ന പുലുവണ്ണ മട്ട ഹേതുന ഏക ഹരിമ വേദഗത് കേല ദിയ പൊതക് വെമിൻ തൊൽവിയലുണു പിപാസെട്ട് നുഗ രുക്കക് ലെസിങ് ഉതുരായന വിടാവട്ട് പിപി മലക്കുണ മലനു പിപുണു തടാകെട്ട് ഒബ അഗീലന്ദേ ഹെട്ടാദട്ടത് ബഡാമട്ട് ഇതിങ് ദെൻ മേകേ ഓകിതിന പദടികമ സേരമ്മം കിയാനനിക തീരുമക് നേ നമുത് കത്തൊത്തേമ എക്കക് ഗന മട്ട പൊടി വിവേചനത്തുന ദെൻ ഒയ സമഹര ഗീതവല തിബെന രൂപകയം ഗന ഇതമ നുഗഗ දැන් මම 12 ක ඉස්කෝලේට යනකොට හැමදාම බලාගෙන යනවා සමග විශ්වවිද්‍යාලෙත් අර හොඳට තිබුණු ගස් වලට නුග ගස් කරන විනාශේ දැන් සොමදේජා මාතකේ සුන්දරත් ඉන්නෝනේ නුග සෙවනක්සේ ඔබට සෙවන ඒ සෙවන හදන්න අර රූස ගස් ඉවරක්ම කළා දානවා දැන් අපේ විශ්වවිද්‍යාලේ අද්දර තියෙන මාර ගස් සෑහෙන ප්‍රමාණයක් නුග ගස් වල ආක්‍රමණයට ලක් කරලා ඒක දැක්කොත් හැම මොනිකා අර පිඹුරෙක් වෙලාගෙන ඉන්නේ ඒ වගේ ඊළඟ 12 ක ඉස්කෝලේ අපේ විශ්වවිද්‍යාලේ පොඩ්ඩක් හැපෙත්ෙන් ඒකේ ඉස්සරහට තියෙන ගස් වර්ගයක් ඒවටත් නුග ගස් දෙන මේ මොකද්ද කියන්නේ මේ බිහිසුණු ප්‍රහාරය. ඉතින් එහෙම ගත්තම හිතනවා මේක නම් సౌందర్యාත්මක ගහක් නන් නෙවෙයි කියලා හිතනවා. හැබැයි ඉතින් මෙහෙමයි. ඒ සේරම අමතක වෙනවා මේ ගීතවල තියෙන ලයන්විතභාවය අහනකොට. දැන් මේකෙත් ජෝතිපාල මහත්මයා ගායනා කරන එක ඉතින් නුගරුකක් ගැන කතා කරනවා. ඊළඟට ගත්තොත් දිය පොදක් ගැන කතා කරනවා. ඊළඟට මලක් නැති විලකට මලක් ගැන කතා කරනවා. මේ සේරම ඇතුළේ කියනවා බය වෙන්න එපා. ඔයා අදට වඩා
2: හෙටට
3: මට හෙට වටනවා. හැබැයි ප්‍රශ්නේ තියෙන්නේ මෙහෙමයි මොනිකා. ඇත්තටම මොනිකලා මේක විශ්වාස කරනවද?
2: ඔගේ තමයි කාන්තාවන්ට වැරදෙන තැන.
3: දැන් මේක විශ්වාස මට හිතෙන්නේ. දැන් ඔන්න උතර ප්‍රශ්නයක් තියෙනවා. හැමතිස්සම හන්ද ඕකට හරි ලස්සන සින්දුවක් තියෙනවා මේ මර්වින් කියන්නේ සින්දකෝ කනුවේ හද තුල සෙනෙහි හස උතුරා ගලනු දැනි දැනි තව විමසන සිරිතට නිහඬවම හින හිමි කියලා මම දන්න කවුද ඒක රචනා කරේ කියලා ලස්සන එක මොකද කොයි තරම් ආදරේ කළා දැනුණත් කොයි තරම් පණ දෙනවා කියලා දැනුණත් අහන්නේ මොකද්ද ඇත්තටම කියන්නේ ඔයා මට ආදරේද ඔකනේ සාමාන්‍යයෙන් ඇහෙන ප්‍රශ්නේ ඔයා මට ආදරේද දැන් මොකද කරන්න වෙන්නේ එතකොට කියලා කියලා කියලා බැරිම තැන කටින් කිව්වට වැඩක් නැහැ නේ මේක. ඉතින් අර සින්දුවේ තියෙන මොකද්ද? මේ පේනවා. හද තුල සෙනෙහස උතුරා ගලනු දැනි දැනි. ඒක දැනෙනවා හොඳට පේනවා. ඉතින් තවත් අහනවා. මොකද්ද කරන්නේ? නිහඬවම hina වෙනවා. ඉතින් පස්සේ තියෙන මේ ගීතෙත් අහනවා. කියනවා මේ ඔබ අගේ ළඳේ හෙට අදටත් වඩා වට. ඉතින් එතකොට අනේ යන්න බොරු කියන්නේ නැතුව එකක් වෙන්නේ. මං හිතන්නේ ඒක තමයි බොරුව කියලා. අනේ යන්න බොරු කියන්නේ නැතුව ඉන්න කෙනෙක් තමයි බොරුව.
2: ඒක පිළිගත්තත් නැහැ වගේ.
3: ඇත්තටම පිළිගන්නවා. හිතින් හිතනවා වාමට ආදරේ තමයි. මහා බැඳීමක් මගෙත් එක තියෙනවා කියලා. නමුත් අනේ යන්න කියලා කියනවා. මේ මොනිකලාගේ ජනවර්ගයේ හැටි.
2: අපි එහෙම හිතමු.